കുള മീഹും ദന്നാഷ് എവറെന്നി നരകാഗെ അഹുലുവരിന്നെ എതാങ്ക എവറെ അബദ ദെമിതി ബെനിവിഗുതുകെ അതി എയി ഹാദഹ നുബാവഗം വ നിമിതിമകെ.

അള്ളാഹുഗെ ഇജ്നഫുളം മെനുവി എവ്വസ് മുസീബത്തിൻ നുജഹെ അദി അള്ളാഹം ഈമാം വാ മീഹാ ദന്നാഷ് എക്കലാംഗെ എമീഹാഗെ ഹിത തെതുമകു ദക്കവത്തെ അള്ളാഹി ഖൊമ്മെ ഖമെ മുള ദിനവടുകം വാ റസ്കലാംഗെ.

ഹേ വെഗിംവാ ദരഞ്ഞക്കും അല്ലാഹ തിയബാ മീഹും ദരഞ്ഞ ദേനമ എബഹി അല്ലാഹ ടക ഹേദ ഖുറാനമ എകലാംഗ തിയബാ മീഹും നട്ടക എതകതി ഗിന ഗുണ ഖുറവാനതെ അതി എകലാംഗ തിയബാ മീഹും നഫാഫ ഫുസ്സവാനതെ അല്ലാഹി ഗിന ഗിനൈ ശുക്ർ ഖബൂൽ ഖുറവ ഹലീം വന്ത റസ്കലാംഗേ.

ബറിയവാനേഗൊയ് ഹമകഷ്വറും ത്യബാമീഹുന്നറ്റക്കാ അള്ളാഹു കണ്ടാളുവാഫി അള്ളാഹു ത്യബാമീഹുങ്കെ എഹി തെരുവന്ത റസ്കലാങ്കെ അതി എക്കലാങ്കെ മൊളദ്ദെനുവടുകം വാ ഹക്കീം വന്ത റസ്കലാങ്കെ.

ഇല്ലാഹി ബിംഗാ വാഹാ തകച്ച് അല്ലാഹ തസ്ബീഹക്കിയത് വെരിഖം വണി എഖലാംഗേഷ് അതി ഹംദ് ഹുരീവസ് എഖലാംഗേഷ് അതി എഖലാംഗി കൊമ്മെ കമെഗ് മച്ച കുളതും വന്ത റസ്ഖലാംഗി.

അള്ളാഹുഗെ ഇജ്നഫുളം മെനുവി എവ്വസ് മുസീബത്തൻ നുജഹെ അദി അള്ളാഹം ഈമാം വാ മീഹാ ധന്നാഷ് ഇകലാംഗെ എമീഹാഗെ ഹിത തെതുമഗു ദക്കവത്തെ അള്ളാഹി കൊമ്മെ ഖമെ മുള ദിനവടുകം വാ റസ്കലാംഗെ.

ദരഞ്ഞക്കും അല്ലാഹ തിയബാമീഹും ദരഞ്ഞ ദേനമ എബഹി അല്ലാഹ ടക ഹേദ ഖുറാനമ എകലാംഗ തിയബാമീഹും നടക എതകതി കിന ഗുണ ഖുറവാനതെ അതി എകലാംഗ തിയബാമീഹും നഫാഫ ഫുസ്സവാനതെ അല്ലാഹി ഗിന ഗിനൈ ശുക്ർ ഖബൂൽ ഖുറവ ഹലീം വന്ത റസ്കലാംഗേ.

അതി താളഫിലി ഫുമലെവേ ഹുട്ടെ ഫഹെ എഹാറും എവരെങ്കെ വെരി റസ്കലാങ്കെ ഹദ്രത കവ്വളുതക്കും അവസ് അവഹ നുക്കുമെഗെന്താണെ.

0: യർജിഉൻ അദി തിമൻരസ് കലാംഗെ ഇരാദ കുറവ്വാ നമ എവരെൻ തിബിത തിബ്ബ എവരെൻഗെ സിഫ ബദലു കുറവ്വാ ഫീമുഹെ ഫഹെ എഹിന്ദു കുറിയത് ദിയുമകവ്വെസ് അദി ഫഹം എമ്പുരി ഔമകവ്വെസ് എവരെന്നക കുളദാന വെഗെണെന്നുവേ وَمَن نُعَمِّرْهُ نُنَكِّسْهُ فِي الْخَلْقِ أَفَلَا يَعْقِلُونَ تِمَن رَسْكَلَانْگِ اَمِيهِگِ عُمُرُ دِگُ كُرَوَّا مِيهَاگِ كَنْتَ هِدَّوِ هِدَّوُ مُگَا اِكَلُ كُلُنْ جَسَّوَا حُشِيمِ اِبَهِ آرِ بَارِنِ گُتُگَا فَشِگِنْ عَيْسْ زُوَانْكَ مُگِ دَوْرُ نِمِ എമ്മെ ഫഹും ആരെ ബാരെന്നെ മീഹകു കമുഗാ ലവ്വാ ഹുഷീമെ ഫഹെ ഏവരെൻ നുവിസ്നനി ഹെയ്യെ വമാ അല്ലംനാഹു ശിഅ്ര വമാ യംബഗീലഹ് ഇൻ ഹുവ ഇല്ലാ ദിക്റു വഖുർആനു മുബീൻ അദി തിമന രസ്കലാംഗെ എക്കലേഗെ ഫാന ലെൻ ഉങ്കന്നവേ നുദെവ്വമെ അതി എക്കലേഗെ ഫാനു എക്കമക എക്കശീഗെ നെവ്വെസ് നുവേ എയി ഹദാങ്കോ ദെനിവി ഫൊതെ കമുഗയ്യായി ബയാം വെഗെംവാ ഖുർആൻ കമുഗ മെനുവി നുവേ ലിയുൻസിറ മൻ കാന ഹയ്യൻ വയഹിക് قال قول على الكافرين اي
1: ديريحوري كموغاوا ميحكا انزار كوريفو مٹك ادي كافرونگه مچا عذابوگه بسفلو حقو ومٹك ادي

0: ഹമകഷവറും മണിതിക്കക്കും തിമന്നസ്കലാങ്കെ ഇൻസാനാ ഹെദ്ദെവിക്കം എ ഇൻസാനായ നേങ്കനീ ഹെയ്യെ ഫഹെ എഹാറും ഏനാ വണീ ഫാളുവെ ബയാം വെഗെംവാ ദെക്കുളുവെരിയക്കു കമുകെ وضرب لنا مثلا ونسي خلقه قال من يحيي العظام وهي رميم
1: ادي انسانا تمن رسكلانگ مثال جس ادي اينا هدوي گوين اينا هندما نتالي اينا بني كشت فيوه هلاكو افا ونكو എ തകെതി ദിരുവാണി കാ കുഹയ്യെ
0: ഖുൽ യുഹ്യീഹ അല്ലദീ അൻശഅഹാ അവ്വല മറ വഹുവ ബികുല്ലി ഖൽഖിൻ അലീം
1: കലേഗഫാനു വിദാളുവാഷെ എ കശിതൻ അലുൻ ദിരുവാണി ഫുറതമ ഫഹറു എ കശിത ഉഫെദ്ദെവി റസ്കലാംഗെ ಅದಿ ಎಖಲಾಂಗೆಯಿ ಹುರಿಹಾ ಮಖಲೂಗುಂಗೆ ಕಂತ ಮೊಳ ದೆನೆ ಒಡಿಗೆಂವ ರಸ್ಕಲಾಂಗೆ

മിൻഹു ഫീ ശഅ്ന ഉടുതകായി ബിമുഗാ വാഹാ ബയകു എകലാംഗയ എദി ദണ്ണവതെ കൊമ്മെ ഹിന്ദുകൊളെഗ്ഗാമെ എകലാംഗെ വൊടിഗെംവണി കമെഗ്ഗെ എബഹി ബയെൻ അളുതകും ഇസ്സത്തെരി കുറവ്വാ അനെബ്ബേ അളുതകും നികമെതി കുറവ്വാ എബ്ബയക റിസുകു ദെവ്വാ അനെബ്ബയകു മഹ്റൂമു കുറവ്വയെ فبأي آلاء ربكما تكذبان اي جنيناي انسينيب فه تيا دبا ميهون دوغوكو انكارو كوراني تيا دبا ميهونج وري رسكالانج نعمتكو جترين كون كون نعمتكن هي سنفرغ لكم أيها الثقلان ഏ ജിന്നീനായി ഇൻസീന ദെബാവത്തുഗെ മീഹുണ്ണേവ് തിയ ദെബാ മീഹുങ്ങെ മെതുഗാ നിക്കം ഹുരെ തിമൻറസ്കലാംഗെ ഹുക്കും കുറവ്വാ ഹുഷീമെ ഫബി അയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ ഏ ജിന്നീനായി ഇൻസീനേവ് ഫഹെ തിയ ദെബാ മീഹും ദൊഗുക്കൊ ഇൻകാറു കുറണി തിയ ദെബാ മീഹുങ്ങെ വെരി രസ്കലാംഗെ നിഅമത്തകുഗെ തെരെയിൻ കൊങ്കൊങ് നിഅമത്തകം ഹെയ്യെ.